0: ഈ സൂപ്പർ ഹെവിയ പ്രതീക്ഷിക്കുന്ന എന്ന് വെച്ചപ്പോ
1: Take off runway 24 on the Luna 3 Bravo for departure, quality 222 Papa.